0: രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിനെ സാലറ കൊടോ കൂട്ടാളിയുടെ കൂട്ടത്ര കാലത്ര മാസഭ സംഘത്തിലെ അധ്യക്ഷ ചൊട്ടണ്ട പ്രഭു സോമയ്യയുടെ കുറവുകാരി കില്ല നടന്നത് ഇല്ലിക്ക് സുദ്ദി സമാചാര തീന്നത്ത്
1: സുദ്ദി സമാചാര കേളിതിരി പ്രായോജകരു ഇന്ത്യാസ് ലീഡിംഗ് ഡെവലപ്പേഴ്സ് സാൻസിറ്റി
2: ആകാശവാണി മടിക്കേരി ಈಗ ಸಮಯ 7:34 ಆಗಲಿದೆ. ನಮ್ಮ ಮುಂದಿನ ಕಾರ್ಯಕ್ರಮ ಬೆಂಗಳೂರು ಕೇಂದ್ರದಿಂದ.